aye ja minimini mno wonim se minimini tina ama wo bre minimini tina ama wo bra bo aye nkobesi no wo ye wo so wonim dodo enti ama wo ntumi ma ho kwa ma ne ama pa ntumi mo ngura wo bra bom obi ka se me twa se wuti na odi bitu kotodwe mno wo firi se wonim ama eno ene ene wo de wate enti do some purpose wa for the only minimini na to nche